പാർമല മുഖശുദ്ധി അഗ്നക്കരോ ചണ്ടാൽ രസ ആസ്വലാണ ഏ കർമ്മ മേരേ കർത്താർ ബാബാ ബോലിഗേ പദ ഹോയ ഊത്തമ സേ ദര ഊത്തമ കഹിയേ നീജ കർമ്മ ഭയ രോയ രഹാവ് രസ സോയനാ രസരൂപാ കാമണ രസ പരമല കീ വാസ രസ ഘോടേ രസേ ജാ മന്ദർ രസ മീഠാ രസ മാസ ഏത്തെ രസ ശരീര കേ കൈ കട നാമ നിവാസ ജിത ബോലിയ പദ പായിയേ ਤੋ ਬੋਲਿਆ ਪ੍ਰਵਾਨ ਫਿੱਕਾ ਬੋਲ ਵਿਗੁਚਣਾ

ആകുന്ന ഹുക്കുമന സാധനം കേശുനാറ്റാഹി ചരണന ശരണന സന്തന ബന്ധന സുഖോ സുഖപ്പാഹി നാനക തപ്തഹരി മിലേ പ്രേമ പിരി ആസാ മഹല്ലാ പുനമാ ഗുരേ ദഖായോ ലോയന രഹാവോ ഈത്ത ഊത്ത കാട് കാട്ട് കാട് കാട്ട് തൂഹി തൂഹി മോയന കാരൻ കർണ താരൻ തന്ന ഏക്ക ഏക്ക സോയന സന്തന പർസന ബലിഹാരി ദർശന നാനക സുഖ സുഖ സോയന ആസാ മഹല്ലാ പുനമാ ਹਰ ਹਰ ਨਾਮ ਅਮੋਲਾ ਉਹ ਸਹਿਜ ਸੁਹੇਲਾ ਰਹਾਓ ਸੰਗ ਸਹਾਈ ਛੋੜ ਨਾ ਜਾਈ ਉਹ ਅਗਹਿ ਅਤੋਲਾ ਪ੍ਰੀਤਮ ਭਾਈ ਬਾਪ ਮੋਰੋ ਮਾਈ ਭਗਤਨ ਕਾ ਓਲਾ ਅਲਖ ਲਖਾਇਆ ਗੁਰ ਤੇ ਪਾਇਆ ਨਾਨਕ ਉਹ ਹਰ ਕਾ ਚੋਲਾ ਆਸਾ ਮਹੱਲਾ ਪੰਜਵਾਂ ਆਪਣੀ ਭਗਤ ਨਿਭਾਗੇ ਠਾਕੁਰ ਆਇਓ ਆਹੇ ਹਰਹਾਓ ਨਾ ਪਦਾਰਥ ਹੋਏ ਸਕਾਰਥ ਹਿਰਦੇ ਚਰਨ ਵਸਾਹੇ